ആകാശവാണി ഉദകമണ്ഡലം 101.8 നേരം 12 മണി. നികഴ്ച നിരൽ എമത് നിലയത്തിലിരുന്ന് ഇന്ന് നാൾ മുഴുവതും ഒലിപരപ്പാക ഉള്ള നികഴ്ചകൾ കുറിച്ച് അറിവിപ്പ്. ഇന്ന് അറിവിപ്പിനെ തുടർന്ന് 12:05 ആംഗലത്തിൽ സേതികൾ ഡൽഹി അഞ്ചിൽ പിർപ്പകൽ 12:10 സ്നേഹിതയെ നലവാഴ്വിൻ നമ്പിക്കൈ കുറൽ മകളിർ പങ്കേക്കും തൊലപേസി വഴി നികഴ്ചി. 12:40 തമിഴിൽ സേതികൾ, 12:50 മധ്യ അരസിൻ്റെ മകത്താന തിട്ടങ്ങൾ, തുടർന്ന് മെല്ലിസൈ. 1:05 ആംഗലത്തിൽ സേതികൾ ഡൽഹി അഞ്ചിൽ, 1:10 വണ്ണ വണ്ണ പൂക്കൾ പന്മൊഴി ത്രൈസൈ പാടലുകൾ. 1:45 മാനല ചെയ്തികൾ, 1:55 ത്രൈഗാനം. 2 മണിക്ക് ആംഗലത്തിൽ സേതികൾ ഡൽഹി അഞ്ചിൽ, 2:15 നീലമലൈ വാഴ്വിയൽ.